0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 17-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. മഞ്ഞീഫിക്ക ഹുമാനിതാസ്, ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി മാഞ്ഞീഫിക്ക ഹുമാനിതാസ് എന്ന തലക്കെട്ടിൽ ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം മെയ് മാസം 25-ാം തീയതി പ്രസിദ്ധീകരിക്കും. ലിയോ 13-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനമായ റേരും നൊവാരും പുറത്തിറക്കിയതിന്റെ 135-ാം വാർഷികമായ മെയ് മാസം 15-നാണ് ലിയോ 14-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ലേഖനത്തിന്റെ ഔദ്യോഗിക പ്രകാശനം മെയ് മാസം 25-ാം തീയതി പ്രാദേശിക സമയം രാവിലെ 11:30 വത്തിക്കാനിലെ സിനഡ് ശാലയിൽ വച്ച് പാപ്പയുടെ സാന്നിധ്യത്തിൽ നടക്കും. സഭയിൽ ഇന്നും മിഷണറി ഉത്സാഹം ഏറെ ആവശ്യമാണ്. പാപ്പ സഭാജീവിതത്തിന്റെ നിർണായക നിമിഷമായ പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് കാത്തലിക് എക്സ്റ്റൻഷൻ സൊസൈറ്റിയുടെ പ്രതിനിധി സംഘം റോമിലേക്ക് നടത്തുന്ന തീർത്ഥാടനം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മിഷണറി രൂപതകൾക്കും പ്രത്യേകിച്ച് അമേരിക്കയുടെ തെക്കൻ അതിർത്തിയിലെ രാജ്യങ്ങൾക്കും അവരുടെ സേവനങ്ങളിൽ സഹായം നൽകുന്ന സംഘടനയിലെ അംഗങ്ങൾക്ക് പാപ്പ സന്ദേശം നൽകിയത്. അപ്പസ്തോലന്മാർ തങ്ങളുടെ പ്രബോധനത്തിലും സാഹോദര്യ ഐക്യത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ് സഭാസമൂഹങ്ങൾക്ക് രൂപം നൽകിയതെന്നും തുടർന്ന് ഇതിന് ശക്തി പകർന്നത് വിശുദ്ധ കുർബാനയും പ്രാർത്ഥനാ ജീവിതവും ആയിരുന്നുവെന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി. ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ച അതേ തീക്ഷ്ണതയാണ് ഈ സംഘടനയുടെ സ്ഥാപകനായ ഫാദർ ഫ്രാൻസിസ് ക്ലെമൻകെല്ലിയെയും പ്രചോദിപ്പിച്ചതെന്നും കൂദാശകളിലൂടെയും സഭയുടെ പിന്തുണയിലൂടെയും ക്രിസ്തുവിന്റെ ജീവിതം വിദൂര സമൂഹങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം നടത്തിയ മിഷണറി ഉത്സാഹം ഇന്നും ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. അയൽക്കാരനോടുള്ള സ്നേഹം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആധികാരികതയുടെ വ്യക്തമായ തെളിവാണ് എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നതും പാപ്പ ഓർമ്മിപ്പിച്ചു. ദരിദ്രരോടുള്ള സ്നേഹം ദൈവത്തിന്റെ ഹൃദയത്തോട് വിശ്വസ്തതയുള്ള ഒരു സഭയുടെ സുവിശേഷ മുഖമുദ്രയാണെന്നും കർത്താവിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവനെ കൂടുതൽ ആഴത്തിലറിയുവാനുള്ള വാതിൽ തുറക്കപ്പെടുന്നുവെന്നും പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ഈ സംഘടന പോലെ വിശ്വാസം നിറഞ്ഞ കൂട്ടായ്മകൾ നിരവധി വ്യക്തികൾക്ക് ക്രിസ്തുവിൽ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അവസരം നൽകുന്നുവെന്നും പാപ്പ പറഞ്ഞു. നിർമ്മിത ബുദ്ധി മനുഷ്യൻ എന്ന സത്യത്തെ മാനിക്കണം. പാപ്പ ലോക സാമൂഹിക മാധ്യമ ദിനമായി ആഘോഷിക്കുന്ന മെയ് മാസം 17-ാം തീയതി പരിശുദ്ധ പിതാവ് വത്തിക്കാൻ ചതുരത്തിൽ വിശ്വാസികൾക്കൊപ്പം നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയുടെ അവസരത്തിൽ വാർത്താവിനിമയ രംഗത്ത് മാനുഷിക മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ ശബ്ദങ്ങളെയും മുഖങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനസന്ദേശത്തിന്റെ പ്രധാന പ്രമേയമെന്നത് പാപ്പ അടിവരയിട്ടു പറഞ്ഞു. വാർത്താവിനിമയ രംഗത്തെ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും മനുഷ്യൻ എന്ന സത്യത്തെ മുൻനിർത്തിയായിരിക്കണം വികസിപ്പിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. 60 വർഷങ്ങൾക്ക് മുൻപ് പോൾ 6-ാമൻ പാപ്പയാണ് ആഗോള വാർത്താവിനിമയ ദിനം സ്ഥാപിച്ചത്. ആധുനിക വിനിമയ ഉപാധികളെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ കാലത്തും ആശയവിനിമയ രംഗത്ത് സുതാര്യതയും സത്യസന്ധതയും പുലർത്തണമെന്ന് ഈ ദിനത്തിനായുള്ള സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ആഫ്രിക്കയിൽ എബോള ഭീതി, അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകമായും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ പടർന്നുപിടിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 88 മരണങ്ങളും 300-ലധികം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നിലവിലെ സാഹചര്യം കോവിഡ് 19 പോലെയുള്ള ഒരു ആഗോള മഹാമാരിയുടെ സ്വഭാവം കൈവരിച്ചിട്ടില്ല എങ്കിലും വൈറസ് വ്യാപനത്തെ ഒരു രാജ്യവും നിസ്സാരമായി കാണരുത് എന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ കോംഗോയിലെ തകർന്നടിഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 17 ഞായറാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചത്തുരത്തിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ശുഭകരമായ ഞായറാഴ്ച. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ന് കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്.
1: Si celebra la solennità dell'ascensione del Signore. L'immagine di Gesù che, come dice il testo biblico, elevandosi da terra, sale verso il cielo.
0: തിരുവചനം വ്യക്തമാക്കുന്നതുപോലെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന

0: തന്റെ മനുഷ്യത്വത്തിലൂടെ അവിടുന്ന് ലോകത്തെ മുഴുവൻ ആശ്ലേഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. മനുഷ്യരെ അവരുടെ പാപാവസ്ഥയിൽ നിന്ന് ഉയർത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. മുമ്പ് ഇരുളും അനീതിയും നിരാശയും ഉണ്ടായിരുന്നിടത്ത് അവിടുന്ന് പ്രകാശവും ക്ഷമയും പ്രത്യാശയും കൊണ്ടുവരുന്നു. ഇതിലൂടെ മനുഷ്യർ നിർണായകമായ പുനരുത്ഥാനത്തിന്റെ വിജയം കൈവരിക്കുന്നു. ദൈവപുത്രൻ തന്റെ മരണത്തിലൂടെ നമ്മുടെ മരണത്തെ തോൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ നമ്മുടെ ജീവൻ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ സ്വർഗാരോഹണം വിദൂരമായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ജീവനുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ ചക്രവാളത്തെ ഉയർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ ഹൃദയത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആരോഹണപാതയിൽ നാം യഥാർത്ഥ വഴി തിരിച്ചറിയുന്നു. യേശുവിന്റെ ജീവത്യാഗത്തിലും മാതൃകയിലും പഠിപ്പിക്കലുകളിലും നാം അത് കണ്ടെത്തുന്നു. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധരും നമുക്കായി ഈ വഴി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ സഭ അവരെ സാർവത്രിക മാതൃകകളായി നമുക്ക് നൽകുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടെ കഴിയുന്ന അയൽപ്പക്കത്തെ വിശുദ്ധരെക്കുറിച്ച് സംസാരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. സുവിശേഷമനുസരിച്ച് ആത്മാർത്ഥമായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതിബദ്ധതയോടും കൂടി പരിശ്രമിക്കുന്ന അപ്പന്മാർ, അമ്മമാർ, മുത്തശ്ശിമാർ, മുത്തച്ഛന്മാർ, എല്ലാ പ്രായത്തിലും അവസ്ഥയിലുമുള്ള ആളുകൾ എന്നിവരാണവർ. അവരോടൊപ്പം അവരുടെ പിന്തുണയോടെയും പ്രാർത്ഥനയാലും നമുക്കും സ്വർഗത്തിലേക്ക് ഓരോ ദിവസവും ഉയരുവാൻ പഠിക്കാം. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നതുപോലെ, സത്യമായതും നീതിയുള്ളതും സ്നേഹാർഹവുമായ എല്ലാറ്റിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നാം കണ്ടതും കേട്ടതും ദൈവസഹായത്തോടെ പ്രാവർത്തികമാക്കണം. ഈ രീതിയിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചതും പിതാവിലേക്ക് നമ്മെ നിരന്തരം ആകർഷിക്കുന്നതുമായ ദൈവിക ജീവൻ നമ്മിലും നമുക്ക് ചുറ്റും വളരുവാനിടയാകും. അത് ലോകത്ത് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വിലയേറിയ ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യും. ഓരോ നിമിഷവും നമ്മെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്ഞിയായ മറിയം നമ്മുടെ പാതയിൽ നമുക്ക് തുണയായിരിക്കട്ടെ.
1: Ci aiuti Maria, regina del cielo, che in ogni momento illumina e guida il nostro cammino.
0: പാപ്പായുടെ സന്ദേശത്തിനു ശേഷം സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നു തുടങ്ങുന്ന ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: റെജീന ചേലി ലെറ്റാരെ അല്ലേലൂയ റെസുറെക്സിത് സിക്കു ദീക്സിത് അല്ലേലൂയ ഗൗഡിയത് ലെറ്റാരെ വിർഗോ മരിയ അല്ലേലൂയ
2: റെസുറെക്സിത് ഡോമിനസ് വേരെ അല്ലേലൂയ
1: ഓറേമുസ് Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quaesumus, ut per eius genetricem virginem Mariam, perpetue capiamus gaudia vitae, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, Requiem aeternam dona eis Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo.
1: Sit nomen Domini benedictum,
2: ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius, et Spiritus Sanctus.
0: ആശീർവാദത്തിനു ശേഷം ആഗോള സമൂഹ മാധ്യമ ദിനത്തിന്റെ ആശംസകൾ പാപ്പ ഏവർക്കും നേർന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും മധ്യാന പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേർന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തു.
1: A tutti auguro una buona domenica.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനെത്തി സി എം ഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 17-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. മഞ്ഞീഫിക്ക ഹുമാനിതാസ്, ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി മഞ്ഞീഫിക്ക ഹുമാനിതാസ് എന്ന തലക്കെട്ടിൽ ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം മെയ് മാസം 25-ാം തീയതി പ്രസിദ്ധീകരിക്കും. ലിയോ 13-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനമായ റേരും നൊവാരും പുറത്തിറക്കിയതിന്റെ 135-ാം വാർഷികമായ മെയ് മാസം 15-നാണ് ലിയോ 14-ാമൻ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ലേഖനത്തിന്റെ ഔദ്യോഗിക പ്രകാശനം മെയ് മാസം 25-ാം തീയതി പ്രാദേശിക സമയം രാവിലെ 11:30 വത്തിക്കാനിലെ സിനഡ് ശാലയിൽ വച്ച് പാപ്പയുടെ സാന്നിധ്യത്തിൽ നടക്കും. സഭയിൽ ഇന്നും മിഷണറി ഉത്സാഹം ഏറെ ആവശ്യമാണ്. പാപ്പ സഭാജീവിതത്തിന്റെ നിർണായക നിമിഷമായ പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് കാത്തലിക് എക്സ്റ്റൻഷൻ സൊസൈറ്റിയുടെ പ്രതിനിധി സംഘം റോമിലേക്ക് നടത്തുന്ന തീർത്ഥാടനം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മിഷണറി രൂപതകൾക്കും പ്രത്യേകിച്ച് അമേരിക്കയുടെ തെക്കൻ അതിർത്തിയിലെ രാജ്യങ്ങൾക്കും അവരുടെ സേവനങ്ങളിൽ സഹായം നൽകുന്ന സംഘടനയിലെ അംഗങ്ങൾക്ക് പാപ്പ സന്ദേശം നൽകിയത്. അപ്പസ്തോലന്മാർ തങ്ങളുടെ പ്രബോധനത്തിലും സാഹോദര്യ ഐക്യത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ് സഭാസമൂഹങ്ങൾക്ക് രൂപം നൽകിയതെന്നും തുടർന്ന് ഇതിന് ശക്തി പകർന്നത് വിശുദ്ധ കുർബാനയും പ്രാർത്ഥനാ ജീവിതവും ആയിരുന്നുവെന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി. ആദിമസഭയിലെ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ച അതേ തീക്ഷ്ണതയാണ് ഈ സംഘടനയുടെ സ്ഥാപകനായ ഫാദർ ഫ്രാൻസിസ് ക്ലെമൻകെല്ലിയെയും പ്രചോദിപ്പിച്ചതെന്നും കൂദാശകളിലൂടെയും സഭയുടെ പിന്തുണയിലൂടെയും ക്രിസ്തുവിന്റെ ജീവിതം വിദൂര സമൂഹങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം നടത്തിയ മിഷണറി ഉത്സാഹം ഇന്നും ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. അയൽക്കാരനോടുള്ള സ്നേഹം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആധികാരികതയുടെ വ്യക്തമായ തെളിവാണ് എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നതും പാപ്പ ഓർമ്മിപ്പിച്ചു. ദരിദ്രരോടുള്ള സ്നേഹം ദൈവത്തിന്റെ ഹൃദയത്തോട് വിശ്വസ്തതയുള്ള ഒരു സഭയുടെ സുവിശേഷ മുഖമുദ്രയാണെന്നും കർത്താവിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവനെ കൂടുതൽ ആഴത്തിലറിയുവാനുള്ള വാതിൽ തുറക്കപ്പെടുന്നുവെന്നും പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ഈ സംഘടന പോലെ വിശ്വാസം നിറഞ്ഞ കൂട്ടായ്മകൾ നിരവധി വ്യക്തികൾക്ക് ക്രിസ്തുവിൽ ജീവിതത്തിന്റെ സന്തോഷമനുഭവിക്കുവാൻ അവസരം നൽകുന്നുവെന്നും പാപ്പ പറഞ്ഞു. നിർമ്മിത ബുദ്ധി മനുഷ്യൻ എന്ന സത്യത്തെ മാനിക്കണം. പാപ്പ ലോക സാമൂഹിക മാധ്യമ ദിനമായി ആഘോഷിക്കുന്ന മെയ് മാസം 17-ാം തീയതി പരിശുദ്ധ പിതാവ് വത്തിക്കാൻ ചത്തുരത്തിൽ വിശ്വാസികൾക്കൊപ്പം നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയുടെ അവസരത്തിൽ വാർത്താവിനിമയ രംഗത്ത് മാനുഷിക മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ ശബ്ദങ്ങളെയും മുഖങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനസന്ദേശത്തിന്റെ പ്രധാന പ്രമേയമെന്നത് പാപ്പ അടിവരയിട്ടു പറഞ്ഞു. വാർത്താവിനിമയ രംഗത്തെ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും മനുഷ്യൻ എന്ന സത്യത്തെ മുൻനിർത്തിയായിരിക്കണം വികസിപ്പിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. 60 വർഷങ്ങൾക്ക് മുൻപ് പോൾ 6-ാമൻ പാപ്പയാണ് ആഗോള വാർത്താവിനിമയ ദിനം സ്ഥാപിച്ചത്. ആധുനിക വിനിമയ ഉപാധികളെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ കാലത്തും ആശയവിനിമയ രംഗത്ത് സുതാര്യതയും സത്യസന്ധതയും പുലർത്തണമെന്ന് ഈ ദിനത്തിനായുള്ള സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ആഫ്രിക്കയിൽ എബോള ഭീതി, അന്താരാഷ്ട്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകമായും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ പടർന്നു പിടിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 88 മരണങ്ങളും 300-ലധികം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നിലവിലെ സാഹചര്യം കോവിഡ് 19 പോലെയുള്ള ഒരു ആഗോള മഹാമാരിയുടെ സ്വഭാവം കൈവരിച്ചിട്ടില്ല എങ്കിലും വൈറസ് വ്യാപനത്തെ ഒരു രാജ്യവും നിസ്സാരമായി കാണരുത് എന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ കോംഗോയിലെ തകർന്നടിഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി മെയ് മാസം 17 ഞായറാഴ്ച ലിയോ 14 പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഏവർക്കും ശുഭകരമായ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica.
0: ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ന് കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്.
1: Oggi in molti paesi del mondo si celebra la solennità dell'ascensione del Signore. L'immagine di Gesù che, come dice il testo biblico, elevandosi da terra sale verso il cielo.
0: തിരുവചനം വ്യക്തമാക്കുന്നതുപോലെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന യേശുവിന്റെ ചിത്രം കാലങ്ങൾക്കപ്പുറം നടന്ന വിദൂരമായ ഒരു സംഭവമായി ഈ രഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഇത് അങ്ങനെയല്ല. കാരണം ശിരസിനോട് ചേർന്നിരിക്കുന്ന ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്ന പോലെ നാം യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിലൂടെ പിതാവുമായുള്ള പൂർണമായ കൂട്ടായ്മയിലേക്ക് അവിടുന്ന് നമ്മെയും ചേർത്തുവെക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുന്നത്: ശിരസിന്റെ പുരോഗതിയാണ് അവയവങ്ങളുടെ പ്രത്യാശ. തീർച്ചയായും ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ ആരോഹണത്തിന്റെ ഒരു പ്രയാണമാണ്. തന്റെ മനുഷ്യത്വത്തിലൂടെ അവിടുന്ന് ലോകത്തെ മുഴുവൻ ആശ്ലേഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. മനുഷ്യരെ അവരുടെ പാപാവസ്ഥയിൽ നിന്ന് ഉയർത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. മുമ്പ് ഇരുളും അനീതിയും നിരാശയും ഉണ്ടായിരുന്നിടത്ത് അവിടുന്ന് പ്രകാശവും ക്ഷമയും പ്രത്യാശയും കൊണ്ടുവരുന്നു. ഇതിലൂടെ മനുഷ്യർ നിർണായകമായ പുനരുത്ഥാനത്തിന്റെ വിജയം കൈവരിക്കുന്നു. ദൈവപുത്രൻ തന്റെ മരണത്തിലൂടെ നമ്മുടെ മരണത്തെ തോൽപ്പിക്കുകയും ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ നമ്മുടെ ജീവൻ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ സ്വർഗാരോഹണം വിദൂരമായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ജീവനുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ ചക്രവാളത്തെ ഉയർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ ഹൃദയത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആരോഹണപാതയിൽ നാം യഥാർത്ഥ വഴി തിരിച്ചറിയുന്നു. യേശുവിന്റെ ജീവത്യാഗത്തിലും മാതൃകയിലും പഠിപ്പിക്കലുകളിലും നാം അത് കണ്ടെത്തുന്നു. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധരും നമുക്കായി ഈ വഴി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ സഭ അവരെ സാർവത്രിക മാതൃകകളായി നമുക്ക് നൽകുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടെ കഴിയുന്ന അയൽപ്പക്കത്തെ വിശുദ്ധരെക്കുറിച്ച് സംസാരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. സുവിശേഷമനുസരിച്ച് ആത്മാർത്ഥമായി ജീവിക്കുവാൻ സന്തോഷത്തോടും പ്രതിബദ്ധതയോടും കൂടി പരിശ്രമിക്കുന്ന അപ്പന്മാർ, അമ്മമാർ, മുത്തശ്ശിമാർ, മുത്തച്ഛന്മാർ, എല്ലാ പ്രായത്തിലും അവസ്ഥയിലുമുള്ള ആളുകൾ എന്നിവരാണവർ. അവരോടൊപ്പം അവരുടെ പിന്തുണയോടെയും പ്രാർത്ഥനയാലും നമുക്കും സ്വർഗത്തിലേക്ക് ഓരോ ദിവസവും ഉയരുവാൻ പഠിക്കാം. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നതുപോലെ, സത്യമായതും നീതിയുള്ളതും സ്നേഹാർഹവുമായ എല്ലാറ്റിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നാം കണ്ടതും കേട്ടതും ദൈവസഹായത്തോടെ പ്രാവർത്തികമാക്കണം. ഈ രീതിയിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചതും പിതാവിലേക്ക് നമ്മെ നിരന്തരം ആകർഷിക്കുന്നതുമായ ദൈവിക ജീവൻ നമ്മിലും നമുക്കു ചുറ്റും വളരുവാനിടയാകും. അത് ലോകത്ത് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വിലയേറിയ ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യും. ഓരോ നിമിഷവും നമ്മെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന സ്വർഗരാജ്ഞിയായ മറിയം നമ്മുടെ പാതയിൽ നമുക്ക് തുണയായിരിക്കട്ടെ.
1: Ci aiuti Maria, regina del cielo, che in ogni momento illumina e guida il nostro cammino.
0: പാപ്പായുടെ സന്ദേശത്തിന് ശേഷം സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നു തുടങ്ങുന്ന ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: റെജീന ചേലി ലെറ്റാരെ അല്ലേലൂയ. Resurrexit sicut dixit, alleluia.
2: Ora pro nobis Deum, alleluia.
1: Gaudet letare Virgo Maria, alleluia.
2: Resurrexit Dominus vere, alleluia.
1: Oremus. Deus, qui per resurrectionem filii tui, Domini nostri Iesu Christi, mundum letificare dignatus es, presta quesumus, ut per eius genetricem Virginem Mariam, perpetue capiamus gaudia vitae per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis, Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius, et Spiritus Sanctus.
0: ആശീർവാദത്തിന് ശേഷം ആഗോള സമൂഹ മാധ്യമ ദിനത്തിന്റെ ആശംസകൾ പാപ്പ ഏവർക്കും നേർന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും മധ്യാന പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേർന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തു.
1: A tutti auguro una buona domenica.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സി എമ്മയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. കത്തോലിക്ക സഭയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയുമുൾപ്പെടെയുള്ള മറ്റ് ക്രൈസ്തവ സഭകളും തമ്മിലുള്ള എക്യുമെനിക്കൽ ബന്ധം അനുസ്മരിച്ചും വിശ്വാസത്തിന്റെ ഐക്യത്തിൽ സഭയ്ക്കും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സിലീഷ്യ സിംഹാസനത്തിന്റെ അധ്യക്ഷൻ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമനും 18 തിങ്കളാഴ്ചയാണ് ലബനനിലുൾപ്പെടെ മധ്യപൂർവ്വദേശങ്ങളിലെ ക്രൈസ്തവരുൾപ്പെടുന്ന പൊതുസമൂഹം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. ലബനൻ കടന്നുപോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ ക്രൈസ്തവർക്ക് തങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലെ ആളുകളുമായും തങ്ങളുടെ രാജ്യത്തിനുവേണ്ടി സാഹോദര്യപൂർണമായ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കടമയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സമാധാന സ്ഥാപനത്തിനും സഹകരണത്തോടെയുള്ള സഹവാസത്തിനും സംവാദങ്ങൾക്കും ക്ഷണിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തരെല്ല പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം തന്റെ ആദ്യ പ്രഭാഷണത്തിൽ തന്നെ സമാധാനത്തിനുവേണ്ടി പാപ്പ നടത്തിയ ആഹ്വാനം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഇരുളടഞ്ഞ ഹൃദയങ്ങളെപ്പോലും സ്പർശിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പ് വാർഷികവുമായി ബന്ധപ്പെട്ട് പാപ്പായ്ക്കയച്ച സന്ദേശത്തിൽ പ്രസിഡന്റ് മത്തരെല്ല എഴുതി. സാഹോദര്യ ഐക്യദാർഢ്യ മനോഭാവത്തോടെ ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഇന്നത്തെ യുവതലമുറയ്ക്കു സാധിക്കുമെന്ന വിശ്വാസം നിലനിർത്താനുള്ള പ്രചോദനമാണ് പരിശുദ്ധ പിതാവിന്റെ ഉദ്ബോധനങ്ങളും അഭ്യർത്ഥനകളുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഭയ്ക്കും മാനവികതയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രസിഡന്റ് മത്തരെല്ല ആശംസകൾ നേർന്നു. സംസ്കാര ഭാഷാ മത വൈവിധ്യങ്ങൾ ഭീഷണിയല്ലെന്നും അവയെ അവസരങ്ങളായി കാണണമെന്നും മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മലേഷ്യ സിംഗപ്പൂർ ബ്രൂണൈ രാജ്യങ്ങളിലെ കത്തോലിക്ക സഭാമിത്രാന്മാരുടെ അദ്ലിമിന സന്ദർശനത്തിന്റെ ഭാഗമായി റോമിലെത്തിയ അവസരത്തിൽ 18 വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ പെനാങ് അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ ഫ്രാൻസിസ് മതപീഡനങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാവരോടും പ്രഘോഷിക്കാനുള്ള തങ്ങളുടെ വിളിയെക്കുറിച്ചും സംസാരിച്ചു. ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ മതപരമായ പ്രതിസന്ധികൾ ഉണ്ടെന്ന കാര്യം പരാമർശിച്ച കർദിനാൾ ഫ്രാൻസിസ് എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ന്യൂനപക്ഷമെന്നോ പീഡനങ്ങൾ നേരിടുന്ന സഭയെന്നോ ഉള്ള ഇരമനോഭാവത്തിന്റെ കിണിയിൽപ്പെടാതിരിക്കാനും ക്രിസ്തുവിനെ തുടർന്നും പ്രഘോഷിക്കാനുമാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിലെ സാൻഡിയേഗോയിൽ 18 തിങ്കളാഴ്ചയുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ മോസ്കിലുണ്ടായിരുന്ന 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സംഭവം കൂടുതൽ രൂക്ഷിതമാകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും വിദ്വേഷ കാരണങ്ങളാലാകാം ഈ സംഭവമുണ്ടായതെന്നാണ് അനുമാനിക്കുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മോസ്കിലുണ്ടായ ആക്രമണത്തിനുശേഷം സമീപപ്രദേശത്തുള്ള മറ്റൊരിടത്തും വെടിവയ്പ്പുണ്ടായെങ്കിലും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും അക്രമികൾ 2 പേരും സ്വയം വെടിവെച്ചു മരിച്ചതായും പോലീസ് റിപ്പോർട്ട് ചെയ്തു. സംഭവങ്ങളെ തുടർന്ന് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മോസ്കുകളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. മധ്യപൂർവ്വദേശങ്ങളിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതെന്നു കരുതപ്പെടുന്ന ഈ ആക്രമണത്തിന് സമാനമായി മിഷിഗണിലുള്ള ഒരു സിനഗോഗിൽ കഴിഞ്ഞ മാർച്ചിലും ഒരു ആക്രമണമുണ്ടായിരുന്നു. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും ഉഗാണ്ടയിലുമുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും ഏബോളയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കാനും രോഗവ്യാപനം നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമായി 50 ടണ്ണോളം സഹായ സാമഗ്രികൾ എത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഇരു രാജ്യങ്ങളിലും ഏബോള മൂലമുള്ള നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന പ്രദേശത്ത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യുണിസെഫ് ഇത്തരമൊരു സഹായമെത്തിച്ചത്. മെയ് 18 കോംഗോയിൽ 80 ഉഗാണ്ടയിൽ ഒരാളും ഏബോള വൈറസ് ബാധിച്ച് മരണമടഞ്ഞിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

99-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സിയോൻ മലയിൽ തന്റെ മഹത്വം വെളിവാക്കുന്ന ദൈവത്തിന് സ്തുതിയേകാൻ ഇസ്രായേൽ ജനതയെ ക്ഷണിക്കുന്ന ഒരു ഗീതമാണ് 99-ാം സങ്കീർത്തനം. ഇസ്രായേലിനെ തന്റെ ജനമായി തിരഞ്ഞെടുത്ത് അവർക്ക് പാലിക്കാനായി ഒരു നിയമവ്യവസ്ഥ നൽകുന്നതിലും ദൈവമഹത്വമാണ് വെളിവാകുന്നത്. മോശയിലൂടെയും അഹറോനിലൂടെയും സാമുവേൽ പ്രവാചകനിലൂടെയും ദൈവം തന്റെ പ്രിയപ്പെട്ട ജനത്തോട് സംസാരിച്ചതും സങ്കീർത്തനം പരാമർശിക്കുന്നുണ്ട്. ദൈവം പരിശുദ്ധനാണെന്ന 3 തവണ ആവർത്തിക്കപ്പെടുന്ന പ്രസ്താവനയും അവനെ സ്തുതിക്കാൻ 2 തവണ ആവർത്തിച്ചുള്ള ആഹ്വാനവും സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. യാക്കോബിന്, അതായത് ഇസ്രായേൽ ജനത്തിന് നീതിയും ന്യായവും നടത്തിയവൻ യാഹ്വെയാണെന്ന പ്രഖ്യാപനവും സങ്കീർത്തനം നടത്തുന്നുണ്ട്. സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന പരിശുദ്ധനും രാജാവുമായ ദൈവത്തെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനത്തിൽ യേശയ്യായുടെ വിളിയുമായി ബന്ധപ്പെട്ട യേശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ സ്വാധീനമുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. ഇസ്രായേലിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും നാഥനായ യാഹ്വയുടെ രാജത്വം, പ്രപഞ്ചത്തിന്മേലുള്ള അവന്റെ സർവാധികാരം, അന്ത്യവിധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 93-ാം സങ്കീർത്തനത്തിൽ ആരംഭിക്കുന്ന 8 കീർത്തനങ്ങളിൽ 7-ാമത്തേതുമാണ് ഈ സങ്കീർത്തനം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവമാണ് യാഹ്വേ എന്ന ഒരു ആശയമാണ് സങ്കീർത്തനത്തിലുടനീളം, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 93, 97 എന്നീ സങ്കീർത്തനങ്ങൾക്കു ശേഷം കർത്താവ് വാഴുന്നു എന്ന വാക്കുകളോടെ തുടങ്ങുന്ന 3-ാമത്തെ സങ്കീർത്തനം കൂടിയാണിത്. കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ, യാഹ്വയുടെ മുന്നിൽ ജനതകൾ വിറകൊള്ളുകയും ഭൂമി കുലുങ്ങുകയും ചെയ്യട്ടെയെന്ന് സങ്കീർത്തകൻ എഴുതുന്നു. സിയോനിൽ, ജെറുസലേമിലും സകല ജനതകളുടെ മേലും ഉന്നതനായ ദൈവമാണ് അവിടുന്ന്. സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചം മുഴുവനിലും തന്റെ സാന്നിധ്യമറിയിക്കുന്ന ദൈവം പക്ഷേ സിയോനെ തന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേക ഇടമായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഒരു ചിന്തയും ഇവിടെ നമുക്കു കാണാം. ജനതകളുടെ ഇടയിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കപ്പെടുകയും ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ സങ്കീർത്തനവരികളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുക. ശക്തിയേക്കാളും അധികാരത്തെക്കാളും യാഹ്വേ സ്തുത്യർഹനാകുന്നത് അവന്റെ പരിശുദ്ധിയാലാണ് എന്ന് 3-ാം വാക്യത്തിൽ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവന്റെ നാമം മഹത്തും ഭീതിജനകവുമാണ്. സകലതിനും സകലർക്കും മേൽ അധികാരമുള്ള, എന്നാൽ ഇസ്രായേലിനെ പ്രത്യേകമായി കരുതുകയും പരിപാലിക്കുകയും അവർക്ക് സമീപസ്ഥനായിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തെ ജനതകൾ സ്തുതിക്കട്ടെയെന്ന് സങ്കീർത്തനം ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ ശക്തിയും അവന്റെ നീതിയും ന്യായവും സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ് 4-ാം വാക്യം. സർവശക്തനായ അവൻ നീതിയെ സ്നേഹിക്കുന്നവനും ന്യായത്തെ സ്ഥാപിക്കുന്നവനുമാണ്. യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയതും അവനാണ്. യാഹ്വേ ശക്തനും തന്റെ ജനത്തിന് നീതിയും ന്യായവും നടത്തിക്കൊടുക്കുന്നവനുമാണെന്ന ബോധ്യമുള്ള ജനം കർത്താവിനെ പുകഴ്ത്തുകയും അവന്റെ പാദപീഠത്തിങ്കൽ പരിശുദ്ധനായ അവിടുത്തെ പ്രണമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ നിയമചിന്തയിൽ ദൈവത്തിന്റെ പാദപീഠം എന്നത് ദേവാലയം മാത്രമല്ല ഈ ഭൂമി മുഴുവനുമാണ് എന്ന ചിന്തയുടെ കൂടി പശ്ചാത്തലത്തിൽ ഭൂമി മുഴുവനിലും ദൈവസ്തുതികൾ ഉയരേണ്ടിയിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനവാക്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. മറ്റ് രാജ ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ അധികാരവും ശക്തിയും ആധിപത്യവും സകലർക്കും സ്വീകാര്യമായ നന്മയിലും സംരക്ഷണത്തിലും അനുഗ്രഹങ്ങളിലും രക്ഷയിലും സത്യത്തിലും നീതിയിലുമാണ് വെളിവാക്കുന്നത്. സമീപസ്ഥനായ ദൈവവും ജനത്തിന്റെ ആരാധനയും. നാം ഇതുവരെ കണ്ട
തന്റെ ജനത്തോട് സമീപസ്ഥനായിരുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെന്ന ചിന്തയെ കൂടുതൽ ആഴപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് സങ്കീർത്തനത്തിന്റെ ആറുമുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക. ജനത്തോടുള്ള തന്റെ സാമീപ്യം ദൈവം പലപ്പോഴും വെളിപ്പെടുത്തിയത് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരിലൂടെയും നേതാക്കന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയുമാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ മാറ്റിവയ്ക്കാനാകാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്ന മോശയും അഹറോനും സാമുവേലും ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ദൈവത്തിന് പ്രീതരായ സംവാദകരും ഇടനിലക്കാരുമായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളുള്ള മനുഷ്യരായിരുന്നപ്പോഴും അവർ ജനത്തിനുവേണ്ടി വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അവൻ അവരുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുകയും ചെയ്തു. അനേകർക്ക് ദൈവഹിതമറിയാനും അതനുസരിച്ചു ജീവിക്കാനും സാധിച്ചത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ഇടപെടലിലൂടെയാണ്. തന്റെ ജനത്തോട് കൂടെ വസിച്ച, മേഘസ്തംഭത്തിൽ നിന്ന് അവരോട് സംസാരിച്ച, അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളുമേകിയ ഒരു ദൈവത്തെ നാം പഴയ നിയമപുസ്തകങ്ങളിൽ കാണുന്നത് സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം അനുസ്മരിപ്പിക്കുന്നുണ്ട്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങിവരുന്നതും കർത്താവ് മോശയോട് സംസാരിക്കുന്നതും പുറപ്പാട് പുസ്തകത്തിന്റെ 33 അധ്യായത്തിലും സംഖ്യയുടെ പുസ്തകം 12 അധ്യായത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവപ്രീതിയുടെയും ന്യായത്തിന്റെയും അവന്റെ കരുണയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗം തന്നെയായിരുന്നു അവൻ തന്റെ ജനത്തിനേകിയ കൽപ്പനകൾ. അവന്റെ പ്രീതിക്കും അതുവഴി രക്ഷയ്ക്കും കാരണമാകുന്ന നിയമങ്ങൾ മോശയിലൂടെയെന്ന പോലെ അവൻ തന്റെ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയും ജനത്തെ അറിയിക്കുന്നുണ്ട്. തന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന, എന്നാൽ തന്നിലേക്ക് തിരികെയെത്തുന്നവരിൽ കനിയുന്ന, കോപത്തേക്കാൾ ക്ഷമയിലും കരുണയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയും സ്നേഹവും നാം ഇസ്രായേലിന്റെ ദൈവത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധനായ ഈയൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന്റെ വിശുദ്ധപർവ്വതത്തിൽ ജെറുസലേമിൽ ആരാധനയർപ്പിക്കുവാനും ജനം മുഴുവനെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമജനമായ ഇസ്രായേലിനു മാത്രമല്ല സകലർക്കും സമീപസ്ഥനും സ്വീകാര്യനുമായ, എന്നാൽ ശക്തനും നീതിയും ന്യായവുമനുസരിച്ച് വിധിക്കുന്നവനും ഭൂമിയെയും സർവപ്രപഞ്ചത്തെയും ഭരിക്കുന്നവനുമായ യാഹ്വയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്ന 99 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ വിശുദ്ധിയിൽ വാഴുന്ന ആ ദൈവത്തിന് മുൻപിൽ നിർമ്മലവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കാനും നിരന്തരം ആരാധനയുടെയും സ്തുതിയുടേതുമായ മനോഭാവത്തോടെ ആയിരിക്കാനും സങ്കീർത്തനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് തിരിച്ചറിയാം. ദൈവികമായ പരിശുദ്ധിയും നീതിയും ന്യായവും നമ്മുടെ ജീവിതത്തിലും പുലർത്താനും പരിപാലകനും രക്ഷകനുമായ ദൈവത്തിൽ ശരണമർപ്പിച്ച് അവനോട് ചേർന്ന് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ലോകം നൽകുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി കുറവുകളില്ലാത്ത പാലിക്കപ്പെടുന്ന രക്ഷയുടെയും ജീവന്റെയും വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ സിയോനിൽ ദൈവപാദങ്ങളിൽ ആരാധനയുടെയും സ്തുതിയുടെയും മനോഭാവത്തോടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കാം. അവൻ നമുക്കും സമീപസ്ഥനായിരിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 99 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

എസ് ഡി സഭാംഗമായ സിസ്റ്റർ സൗമ്യ കവിയിൽ എഴുതി ജസ്റ്റിൻ അംബ്രോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. കത്തോലിക്കാ സഭയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയും ഉൾപ്പെടെയുള്ള മറ്റ് ക്രൈസ്തവ സഭകളും തമ്മിലുള്ള എക്യുമെനിക്കൽ ബന്ധം അനുസ്മരിച്ചും വിശ്വാസത്തിന്റെ ഐക്യത്തിൽ സഭൈക്യം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സിലീഷ്യ സിംഹാസനത്തിന്റെ അധ്യക്ഷൻ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമനും 18 തിങ്കളാഴ്ചയാണ് ലബനനിലുൾപ്പെടെ മധ്യപൂർവ്വദേശങ്ങളിലെ ക്രൈസ്തവരുൾപ്പെടുന്ന പൊതുസമൂഹം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. ലബനൻ കടന്നുപോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ ക്രൈസ്തവർക്ക് തങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലെ ആളുകളുമായും തങ്ങളുടെ രാജ്യത്തിനുവേണ്ടി സാഹോദര്യപൂർണമായ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കടമയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സമാധാന സ്ഥാപനത്തിനും സഹകരണത്തോടെയുള്ള സഹവാസത്തിനും സംവാദങ്ങൾക്കും ക്ഷണിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തരല്ല പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം തന്റെ ആദ്യ പ്രഭാഷണത്തിൽ തന്നെ സമാധാനത്തിനുവേണ്ടി പാപ്പ നടത്തിയ ആഹ്വാനം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഇരുളടഞ്ഞ ഹൃദയങ്ങളെപ്പോലും സ്പർശിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പ് വാർഷികവുമായി ബന്ധപ്പെട്ട് പാപ്പായ്ക്കയച്ച സന്ദേശത്തിൽ പ്രസിഡന്റ് മത്തരല്ല എഴുതി. സാഹോദര്യ ഐക്യദാർഢ്യ മനോഭാവത്തോടെ ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഇന്നത്തെ യുവതലമുറയ്ക്കു സാധിക്കുമെന്ന വിശ്വാസം നിലനിർത്താനുള്ള പ്രചോദനമാണ് പരിശുദ്ധ പിതാവിന്റെ ഉദ്ബോധനങ്ങളും അഭ്യർത്ഥനകളുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഭയ്ക്കും മാനവികതയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രസിഡന്റ് മത്തരല്ല ആശംസകൾ നേർന്നു. സംസ്കാര ഭാഷാ മത വൈവിധ്യങ്ങൾ ഭീഷണിയല്ലെന്നും അവയെ അവസരങ്ങളായി കാണണമെന്നും മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ രാജ്യങ്ങളിലെ കത്തോലിക്കാ സഭാമിത്രാന്മാരുടെ അദ്ലിമിന സന്ദർശനത്തിന്റെ ഭാഗമായി റോമിലെത്തിയ അവസരത്തിൽ 18 വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ പെനാങ് അതിരൂപത അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ഫ്രാൻസിസ് മതപീഡനങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാവരോടും പ്രഘോഷിക്കാനുള്ള തങ്ങളുടെ വിളിയെക്കുറിച്ചും സംസാരിച്ചു. ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ മതപരമായ പ്രതിസന്ധികൾ ഉണ്ടെന്ന കാര്യം പരാമർശിച്ച കർദിനാൾ ഫ്രാൻസിസ് എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ന്യൂനപക്ഷമെന്നോ പീഡനങ്ങൾ നേരിടുന്ന സഭയെന്നോ ഉള്ള ഇരമനോഭാവത്തിന്റെ കിണിയിൽപ്പെടാതിരിക്കാനും ക്രിസ്തുവിനെ തുടർന്നും പ്രഘോഷിക്കാനുമാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിലെ സാൻഡിയേഗോയിൽ 18 തിങ്കളാഴ്ചയുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ മോസ്കിലുണ്ടായിരുന്ന 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സംഭവം കൂടുതൽ രൂക്ഷിതമാകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും വിദ്വേഷ കാരണങ്ങളാലാകാം ഈ സംഭവമുണ്ടായതെന്നാണ് അനുമാനിക്കുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മോസ്കിലുണ്ടായ ആക്രമണത്തിനുശേഷം സമീപപ്രദേശത്തുള്ള മറ്റൊരിടത്തും വെടിവയ്പ്പുണ്ടായെങ്കിലും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും അക്രമികൾ 2 പേരും സ്വയം വെടിവെച്ചു മരിച്ചതായും പോലീസ് റിപ്പോർട്ട് ചെയ്തു. സംഭവങ്ങളെ തുടർന്ന് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മോസ്കുകളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. മധ്യപൂർവ്വദേശങ്ങളിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതെന്നു കരുതപ്പെടുന്ന ഈ ആക്രമണത്തിന് സമാനമായി മിഷിഗണിലുള്ള ഒരു സിനഗോഗിൽ കഴിഞ്ഞ മാർച്ചിലും ഒരു ആക്രമണമുണ്ടായിരുന്നു. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും ഉഗാണ്ടയിലുമുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും ഏബോളയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കാനും രോഗവ്യാപനം നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമായി 50 ടണ്ണോളം സഹായ സാമഗ്രികൾ എത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ

0: ശിശുക്ഷേമനിധി യുണിസെഫ്. ഇരു രാജ്യങ്ങളിലും ഏബോള മൂലമുള്ള നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന പ്രദേശത്ത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യുണിസെഫ് ഇത്തരമൊരു സഹായമെത്തിച്ചത്. മെയ് 18 തീയതിക്കുള്ളിൽ കോംഗോയിൽ 80 പേരും ഉഗാണ്ടയിൽ ഒരാളും ഏബോള വൈറസ് ബാധിച്ച് മരണമടഞ്ഞിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

99-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സിയോൻ മലയിൽ തന്റെ മഹത്വം വെളിവാക്കുന്ന ദൈവത്തിന് സ്തുതിയേകാൻ ഇസ്രായേൽ ജനതയെ ക്ഷണിക്കുന്ന ഒരു ഗീതമാണ് 99-ാം സങ്കീർത്തനം. ഇസ്രായേലിനെ തന്റെ ജനമായി തിരഞ്ഞെടുത്ത് അവർക്ക് പാലിക്കാനായി ഒരു നിയമവ്യവസ്ഥ നൽകുന്നതിലും ദൈവമഹത്വമാണ് വെളിവാകുന്നത്. മോശയിലൂടെയും അഹറോനിലൂടെയും സാമുവേൽ പ്രവാചകനിലൂടെയും ദൈവം തന്റെ പ്രിയപ്പെട്ട ജനത്തോട് സംസാരിച്ചതും സങ്കീർത്തനം പരാമർശിക്കുന്നുണ്ട്. ദൈവം പരിശുദ്ധനാണെന്ന 3 തവണ ആവർത്തിക്കപ്പെടുന്ന പ്രസ്താവനയും അവനെ സ്തുതിക്കാൻ 2 തവണ ആവർത്തിച്ചുള്ള ആഹ്വാനവും സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. യാക്കോബിന്, അതായത് ഇസ്രായേൽ ജനത്തിന് നീതിയും ന്യായവും നടത്തിയവൻ യാഹ്വെയാണെന്ന പ്രഖ്യാപനവും സങ്കീർത്തനം നടത്തുന്നുണ്ട്. സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന പരിശുദ്ധനും രാജാവുമായ ദൈവത്തെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനത്തിൽ യേശയ്യായുടെ വിളിയുമായി ബന്ധപ്പെട്ട യേശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ സ്വാധീനമുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. ഇസ്രായേലിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും നാഥനായ യാഹ്വെയുടെ രാജത്വം, പ്രപഞ്ചത്തിന്മേലുള്ള അവന്റെ സർവാധികാരം, അന്ത്യവിധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 93-ാം സങ്കീർത്തനത്തിൽ ആരംഭിക്കുന്ന 8 കീർത്തനങ്ങളിൽ 7-ാമത്തേതുമാണ് ഈ സങ്കീർത്തനം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവമാണ് യാഹ്വെ എന്ന ഒരു ആശയമാണ് സങ്കീർത്തനത്തിലുടനീളം, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 93, 97 എന്നീ സങ്കീർത്തനങ്ങൾക്കു ശേഷം കർത്താവ് വാഴുന്നു എന്ന വാക്കുകളോടെ തുടങ്ങുന്ന 3-ാമത്തെ സങ്കീർത്തനം കൂടിയാണിത്. കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ, യാഹ്വെയുടെ മുന്നിൽ ജനതകൾ വിറകൊള്ളുകയും ഭൂമി കുലുങ്ങുകയും ചെയ്യട്ടെയെന്ന് സങ്കീർത്തകൻ എഴുതുന്നു. സിയോനിൽ, ജെറുസലേമിലും സകല ജനതകളുടെ മേലും ഉന്നതനായ ദൈവമാണ് അവിടുന്ന്. സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചം മുഴുവനിലും തന്റെ സാന്നിധ്യമറിയിക്കുന്ന ദൈവം പക്ഷേ സിയോനെ തന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേക ഇടമായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഒരു ചിന്തയും ഇവിടെ നമുക്കു കാണാം. ജനതകളുടെ ഇടയിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കപ്പെടുകയും ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ സങ്കീർത്തനവരികളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുക. ശക്തിയേക്കാളും അധികാരത്തെക്കാളും യാഹ്വെ സ്തുത്യർഹനാകുന്നത് അവന്റെ പരിശുദ്ധിയാലാണ് എന്ന് 3-ാം വാക്യത്തിൽ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവന്റെ നാമം മഹത്തും ഭീതിജനകവുമാണ്. സകലതിനും സകലർക്കും മേൽ അധികാരമുള്ള, എന്നാൽ ഇസ്രായേലിനെ പ്രത്യേകമായി കരുതുകയും പരിപാലിക്കുകയും അവർക്ക് സമീപസ്ഥനായിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തെ ജനതകൾ സ്തുതിക്കട്ടെയെന്ന് സങ്കീർത്തനം ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ ശക്തിയും അവന്റെ നീതിയും ന്യായവും സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ് 4-ാം വാക്യം. സർവശക്തനായ അവൻ നീതിയെ സ്നേഹിക്കുന്നവനും ന്യായത്തെ സ്ഥാപിക്കുന്നവനുമാണ്. യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയതും അവനാണ്. യാഹ്വെ ശക്തനും തന്റെ ജനത്തിന് നീതിയും ന്യായവും നടത്തിക്കൊടുക്കുന്നവനുമാണെന്ന ബോധ്യമുള്ള ജനം കർത്താവിനെ പുകഴ്ത്തുകയും അവന്റെ പാദപീഠത്തിങ്കൽ പരിശുദ്ധനായ അവിടുത്തെ പ്രണമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ നിയമചിന്തയിൽ ദൈവത്തിന്റെ പാദപീഠം എന്നത് ദേവാലയം മാത്രമല്ല ഈ ഭൂമി മുഴുവനുമാണ് എന്ന ചിന്തയുടെ കൂടി പശ്ചാത്തലത്തിൽ ഭൂമി മുഴുവനിലും ദൈവസ്തുതികൾ ഉയരേണ്ടിയിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനവാക്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. മറ്റ് രാജ ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ അധികാരവും ശക്തിയും ആധിപത്യവും സകലർക്കും സ്വീകാര്യമായ നന്മയിലും സംരക്ഷണത്തിലും അനുഗ്രഹങ്ങളിലും രക്ഷയിലും സത്യത്തിലും നീതിയിലുമാണ് വെളിവാക്കുന്നത്. സമീപസ്ഥനായ ദൈവവും ജനത്തിന്റെ ആരാധനയും. നാം ഇതുവരെ കണ്ട
തന്റെ ജനത്തോട് സമീപസ്ഥനായിരുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെന്ന ചിന്തയെ കൂടുതൽ ആഴപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് സങ്കീർത്തനത്തിന്റെ ആറുമുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക. ജനത്തോടുള്ള തന്റെ സാമീപ്യം ദൈവം പലപ്പോഴും വെളിപ്പെടുത്തിയത് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരിലൂടെയും നേതാക്കന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയുമാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ മാറ്റിവയ്ക്കാനാകാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്ന മോശയും അഹറോനും സാമുവേലും ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ദൈവത്തിന് പ്രീതരായ സംവാദകരും ഇടനിലക്കാരുമായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളുള്ള മനുഷ്യരായിരുന്നപ്പോഴും അവർ ജനത്തിനുവേണ്ടി വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അവൻ അവരുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുകയും ചെയ്തു. അനേകർക്ക് ദൈവഹിതമറിയാനും അതനുസരിച്ച് ജീവിക്കാനും സാധിച്ചത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ഇടപെടലിലൂടെയാണ്. തന്റെ ജനത്തോട് കൂടെ വസിച്ച, മേഘസ്തംഭത്തിൽ നിന്ന് അവരോട് സംസാരിച്ച, അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളുമേകിയ ഒരു ദൈവത്തെ നാം പഴയ നിയമപുസ്തകങ്ങളിൽ കാണുന്നത് സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം അനുസ്മരിപ്പിക്കുന്നുണ്ട്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങിവരുന്നതും കർത്താവ് മോശയോട് സംസാരിക്കുന്നതും പുറപ്പാട് പുസ്തകത്തിന്റെ 33 അധ്യായത്തിലും സംഖ്യയുടെ പുസ്തകം 12 അധ്യായത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവപ്രീതിയുടെയും ന്യായത്തിന്റെയും അവന്റെ കരുണയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗം തന്നെയായിരുന്നു അവൻ തന്റെ ജനത്തിനേകിയ കൽപ്പനകൾ. അവന്റെ പ്രീതിക്കും അതുവഴി രക്ഷയ്ക്കും കാരണമാകുന്ന നിയമങ്ങൾ മോശയിലൂടെയെന്ന പോലെ അവൻ തന്റെ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയും ജനത്തെ അറിയിക്കുന്നുണ്ട്. തന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന, എന്നാൽ തന്നിലേക്ക് തിരികെയെത്തുന്നവരിൽ കനിയുന്ന, കോപത്തേക്കാൾ ക്ഷമയിലും കരുണയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയും സ്നേഹവും നാം ഇസ്രായേലിന്റെ ദൈവത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധനായ ഈയൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന്റെ വിശുദ്ധപർവ്വതത്തിൽ ജെറുസലേമിൽ ആരാധനയർപ്പിക്കുവാനും ജനം മുഴുവനെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമജനമായ ഇസ്രായേലിനു മാത്രമല്ല സകലർക്കും സമീപസ്ഥനും സ്വീകാര്യനുമായ, എന്നാൽ ശക്തനും നീതിയും ന്യായവുമനുസരിച്ച് വിധിക്കുന്നവനും ഭൂമിയെയും സർവപ്രപഞ്ചത്തെയും ഭരിക്കുന്നവനുമായ യാഹ്വയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്ന 99 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ വിശുദ്ധിയിൽ വാഴുന്ന ആ ദൈവത്തിനു മുൻപിൽ നിർമ്മലവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കാനും നിരന്തരം ആരാധനയുടെയും സ്തുതിയുടേതുമായ മനോഭാവത്തോടെ ആയിരിക്കാനും സങ്കീർത്തനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് തിരിച്ചറിയാം. ദൈവികമായ പരിശുദ്ധിയും നീതിയും ന്യായവും നമ്മുടെ ജീവിതത്തിലും പുലർത്താനും പരിപാലകനും രക്ഷകനുമായ ദൈവത്തിൽ ശരണമർപ്പിച്ച് അവനോട് ചേർന്ന് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ലോകം നൽകുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി കുറവുകളില്ലാത്ത പാലിക്കപ്പെടുന്ന രക്ഷയുടെയും ജീവന്റെയും വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ സിയോനിൽ ദൈവപാദങ്ങളിൽ ആരാധനയുടെയും സ്തുതിയുടെയും മനോഭാവത്തോടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കാം. അവൻ നമുക്കും സമീപസ്ഥനായിരിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 99 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

എസ് ഡി സഭാംഗമായ സിസ്റ്റർ സൗമ്യ കവിയിൽ എഴുതി ജസ്റ്റിൻ അംബ്രോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാ.